കത്രിയാണക തങ്കീയ ഭയഭംഗിയാദിയ ഗാതകത്തെ വിടലാജ പെഹണ്ടം ചുരദണ്ഡം തേജ പ്രചണ്ഡന ആദവൃത്തേ സുരനർ പ്രതിപാരണ പതി ദോധാരണ ദോഷ നിവാരണ ദുഃഖ ഹരേ ജയ ജയ ഹോ സീമഖാ സുരമർദ്ദന ബേസ്വധ്വംസംസൃഷ്ട കരേ ദാമനീ പ്രകാശേ ഉന്തരനാശേ ജ്യോത പ്രകാശേ ഉദൽബലേ ദാനവീ പ്രകർഖണ് സർവർവർഖണ് ദുഷ്ട പ്രദർഖണ് ബിതൽതലേ അഷ്ടായത ബാഹന് ബോലി ബാഹന് സന്ത പനാഹന് ഗൂഢഗതേ ജയ ജയ ഹോ സീമഖാ സുരമർദ്ദന ആദനാദ ഗാദവൃത്തേ ദുഃഖ ദുഃഖ പ്രവച്ഛണ് സേവക രക്ഷണ് സന്ത പ്രദക്ഷണ് ശുദ്ധ സരേ സാരംഗ സന്നാഹേ ദുഷ്ട പ്രദാഹേ അർദല ഗാഹേ ദുഃഖ ഹരേ ഗഞ്ജന ഗുമാനേ അത പ്രവാനേ സന്ത ജമാനേ ആദ അന്തേ ജയ ജയ ഹോ സീമഖാസുര മർദ്ദന് സാധ പ്രദക്ഷണ് ദുഷ്ട ഹന്തേ കാരണ കരീലി ഗർഭ ഗഹീലി ജ്യോത ജതീലി ധുന്ദമത്തെ അഷ്ടായുധ ചമകണ് സഹസ്ര ചമകണ് ദാമിന് ദമകണ് ആദവൃത്തേ ഡുക്കുടുക്കി ദമങ്കേ ബാഗ ഭവങ്കേ ഭുജാഫരങ്കേ ശുദ്ധ ഗതേ ജയ ജയ ഹോ സീമഖാസുര മർദ്ദന് ആദ ജുഗാദ അനാദമത്തെ ചരാസുര മാരൻ നർക്ക നിവാ